ഖഞ്ഞുക്ക് ടുങ്ങസുരോമിഗിത്തി ഖുല്ലഖ് ഉസ് ഉത്തഖ്സി മർഖ്തില്ലഗു സിബിസി ഉകിയോഖ്തഖ്തു നാറൗതിങ്ങഗു തമാങ്ങ എഖറുങ്നി ഉഖഖ്തിയുങ്ങ തോബി ഉതക് ഉല്ലുമിഖിതഖ്ഖുങ്ങുരിഖ്തുഖ് ജുലൈ 16 സഗ്ഗഖുത് 16 2026 തക്ബ ഉല്ലാങ്ങുയർതുസർസൗന്നാർതുൻ നുനവുമി ഇഗ്ലുഗിയയുത് മട്ടോറാർതാഗുതി നുതഖാ ഖനുയിന്നായർപത് കമഗിയോഖത്തർതുൻ ഇന്നുങ്നി കിക്കർതുയിയുസൂങ്ങുയോർമിനാരങ്ങാർതുഗു ഖനുഖ് ഇസുമഗിയഖാർമംഗാ താക്വാ അസിച്ചിഖിയാഖാർനിങ്ങിന്നി തകിയോ അതാനുവർപഖാവിസാആർലുപ്തോഖ് ഇനുക്തിതുല്ലു ഖല്ലുനാതിതുല്ലു പിവല്ലായിലഖിഖാർതർനാർലുനി ടുങ്ങസുഗിത്തി ഖുല്ലഖ് ഉതർസിമാരഖ്തില്ലുഗുൻ